ധർമ്മോ രക്ഷതി രക്ഷിത പണ്ടതഞ്ച് പാത്രണ്ട് അഞ്ചനെ നമാവേന് പ്രകൃതി രക്ഷതി രക്ഷിത പ്രകൃതിന് നമ രക്ഷണെ മൽത്തണ്ട അവു നമന രക്ഷണെ മൻപുണ്ടു പൻപുനൈന് പ്രതി ഒരില എന്ന വൈയക്തിക എന്ന ജവാബ്ദാരി പണ്ടത് അവന് ദത്തോണ്ട മാത്ര എല്ല എങ്കിൽ എഡ്ഡദിനം തൂവന്ത സാധ്യ ഉണ്ട് ഒന്ന് വൈയക്തികവാദി ആണ് ദാദ മൽപൊലി എന്ന എന്ന കൊടുക ദാദ കൊരുലി പണ്ടത് നമ്മ യോചനെ മൻപുനന്താണ്ട മുഖ്യവാദ് ഇല്ലത സുത്തമുത്ത ഏത്ത് പരിസര പ്രകൃതിന് നമ്മ ഏത്ത് പ്രീതി മൽപ്പറാപ്പുണ്ടു ഏത്ത് ഗിഡന് നടറാപ്പുണ്ടു അവൻ എന്നടാത്തനു ഫ്ലാറ്റ് എടുപ്പുനക്കലു റെഡ് ചട്ടിലെ നടലേ നാല് ഗിഡൻ നടലേ ഇട്ട് കാണ്ട ലക്കത് ദേവരന മന്ത്ര പണ്ടത് ദേവരെ കൈ മുക്കിപ്പിട്ട് തുമ്പു ഒഞ്ചൊഞ്ച് ഗ്ലാസ് നീർ പാടലേ ഗിഡക്ക് അവു ഈ നിക്കല് കൊറപ്പുനു ഈ മനുഷ്യ സമാജക കൊറപ്പുനു ഭാരി മല്ല കൊടുക്കെ ആപ്പുണ്ടു അവു നിക്കല് ദേവര മൽപ്പുനു സേവ ആപ്പുണ്ടു ദേവസ്ഥാനക പോപ്പുന ഇടത്ത ഹെച്ചിത കൊടുക്കെ നിക്കല് വഞ്ചി നാല് ഗിഡന രക്ഷണ മൽത്തണ്ട എങ്കില് മാനവ ജനാംഗക മൽപ്പുനു ഭാരി മല്ല സേവല ആപ്പുണ്ടു നന്ന സംഘ സംസ്ഥയിലു ഊരുടിത്തിന പൊട്ടുകെരെ ഇത്ത പൊട്ടുകെരലെ എഞ്ചിനാത്തിന് പണ്ട കജവപുര പാടുദേവര ഗുണ്ടി ആത്തുണ്ട് അണ്ട് അവേ പൊട്ടുകെരക്ക് ബർസദ നീർ പോത് ജപ്പര വ്യവസ്ഥ മനപ്പിലേ നീർ ഇങ്ങുത് നമ്മ ഭൂമി തമ്പാവട് ഭൂമി തമ്പാണ്ട ഈ ശെക്കെ ഇജ്ജി നമ്മന കൃഷിയില ബർപ്പുണ്ടു മാതല അഭിവൃദ്ധി ആപ്പുണ്ട് ഊരുടിത്തിന ഹാള് കെരക്കല് കട്ട പുണി ഒഡു ദാദ ഉണ്ടു അവന് പൂരായിട്ട് നീർ ഉന്തിലക്ക മൽപ്പൊടു റെയിൻ ഹാർവെസ്റ്റിംഗ് അത്തുന്ന റൂഫ് ഹാർവെസ്റ്റിംഗ് പണ്ടതൊഞ്ച് ക്രമം ഉണ്ട് ബർസദ നീരിന് നമ്മ മാടരുത് ജത്ത്